സതാമരരമാവാണി സൗവ്യദക്ഷിണ സേവിത ആദിശക്തി ആത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനനീ ദിവ്യ വിഗ്രഹ ലിംകാരി കേവല ഗുഹ്യ കൈവല്യപരദായിനി ത്രിപുരാ ത്രിജഗദ്വന്ദ്യാ ത്രിമൂർത്തി ത്രിദശേശ്വരി ത്രയക്ഷരീ ദിവ്യഗന്ധാഢ്യാ സിന്ദൂര തിലകാഞ്ചിത ഉമാ ശൈലേന്ദ്ര തനയാ ഗൗരീ ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ അവരദാര ഭാഗദീശ്വരേ ജ്ഞാനഗം വ്യാപരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സം